പഞ്ഞമാ ഈ പരാപതമാനുഖദേ ഹുരിയാഗോ ബന്ധമിരളങ്കി ഏ തിരി ഭരിയ അവർ കാജുത്തരക്കിത്തേനാകാമ മില സാധു സംഗത ഭജ കേവല നാമ സരഞ്ജാമ ലാഗ പവജല തരണ കെ ജനം വൃഥാ ജാത രംഗമായ കഹരഹു ജാപതാപ സംജമ തർമ്മനാകമായ സേവാ സാധന ജന്യാഹരരായ കഹുനാനകമനീച കരമ്മ ശരണ പരേ കീരാഖോ ശർമ്മ ജാപതാപ സംജം തർമ്മനാകമായ സേവാ സാധന ജന്യാഹരരായ

സകലപ്രഖമപ്രഖപ്രധാന സാസന്ധാമിടെ അഭിമാനം അപ്പോചോ ജാന നിച്ച സൗഗണിയ സപ്തെ ഊച്ച ജാകാമനോ സകല കീരിന ഹരനാം തിനകട കട ചീന മനപ്പന ടേബുരാ മെട്ടാന പേഖ സകൽ സിഷ്ട സാധന

കൈക്കോട് അഭിമാനി കൈക്കോട്ട് അന്ത് അഗയാന്നി കൈക്കോട് കൃപനക്കോര് കൈക്കോട് അഭിഘാതം നെക്കോര് കൈക്കോട് പരതരവ് കൊയ്രാ കൈക്കോട് പരധൂക്കനങ്കര കൈക്കോട് മായാസുരമായി